0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് ഗ്രാഡ്സ് ക്യാൻസർ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരിയാണ്. ഇന്ന് ഈ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറേ ആളുകൾക്ക് എന്താ പറയുക, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്ലാൻ ചെയ്ത രീതിയിൽ നിന്ന് കുറച്ചൊരു മാറ്റത്തിൽ അല്ലെങ്കിൽ കുറച്ചൊരു സങ്കടത്തോടു കൂടിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മ, പാട്ടിന്റെ അമ്മ ജാനകിയമ്മ, ജാനകിയമ്മയുടെ വിയോഗത്തിന് ശേഷമുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും, എത്രത്തോളം പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു ദിവസം വല്ലാത്തൊരു വിങ്ങലിന്റെ കൂടി ദിവസമാണ്. മലയാളികൾ ഏറ്റുപാടിയ അത്രത്തോളം സുന്ദരമായിട്ടുള്ള പാട്ടുകളും എല്ലാ കുട്ടികളും എല്ലാ ജനറേഷനും ഏറ്റുപാടിയ താരാട്ടുപാട്ടിലൂടെയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അമ്മയുടെ ആ ഒരു വിയോഗത്തിൽ ഒരു നിമിഷം നമുക്ക് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ സ്ഥിരം പാറ്റേൺ പോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നമുക്കായിട്ട് ഗസ്റ്റ് വരാറുണ്ട്. ഇന്ന് കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് കുറേ ഗവൺമെന്റിന്റെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ അദ്ദേഹം ഈ ഒരു മണിക്കൂർ ലൈവിലുണ്ട്. എൻ റേഡിയോ 91.2 ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അടുത്ത 17-ാം തീയതിക്കുള്ളിൽ BPL ലിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമാണെന്ന് കേട്ടു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: അതെ, ഇപ്പോ BPL പട്ടികയിലേക്ക് ഉൾപ്പെടാൻ അർഹരായുള്ള ഗുണഭോക്താക്കൾക്ക് അവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും എല്ലാ മുൻഗണന പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് ആ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന എല്ലാ NBS NBNS നീല വെള്ള കാർഡുടമകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. അത് ഈ ജൂലൈ മാസം 17-ാം തീയതി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും അതിലേക്ക്, അതിന് യോഗ്യതയായുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കണം. രണ്ടാമതൊരു കാര്യമെന്ന് വെച്ചാൽ, ഇത് ആർക്കൊക്കെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? 1000 ചതുരശ്ര അടിയിൽ താഴെ വീടുള്ളവർ, അതുപോലെ 4 ചക്രവാഹനം ഇല്ലാത്തവർ,

0: 25,000 രൂപയിൽ താഴെ മാസ വരുമാനമുള്ളവർ, ഒരേക്കറിൽ താഴെ ഭൂമിയുള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ ബി പി എൽ പട്ടികയിൽ അല്ലെങ്കിൽ ബി പി എൽ കാർഡ് ലഭ്യമാകാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
1: ഓക്കെ സാർ, ഓൺലൈനിൽ ഇത് സമർപ്പിക്കാൻ സാധിക്കുമോ സാർ?
0: തീർച്ചയായിട്ടും എല്ലാ അപേക്ഷകളും, ഇപ്പോൾ നമ്മൾ പഴയതുപോലെ അല്ലല്ലോ, ഇപ്പോൾ എല്ലാ അപേക്ഷകളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല. സ്വന്തമായിട്ട് അവരവരുടെ സിറ്റിസൺ ലോഗിൻ കയറി ആർ സി എം എസിൽ അപേക്ഷ സമർപ്പിക്കാം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ പോയിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഓൺലൈനായി തന്നെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. എല്ലാവരും ആ ഒരു ശ്രദ്ധയോടുകൂടി അപേക്ഷ സമർപ്പിക്കണം. പിന്നീട് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ഓടി നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ചെയ്യണം എന്നാണ് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.
1: സർക്കാർ ഈ ഒരു പൊതുവിതരണ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ കുടുംബത്തിൽ മരണപ്പെട്ടു, ആപ്ലിക്കേഷൻ വഴി തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും?
0: തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചത്, സിറ്റിസൺ ലോഗിൻ. നമ്മൾക്ക് അതിനകത്ത് കയറി ആർ സി എം എസ് എന്നുള്ള റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് അതിനകത്ത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഏതപേക്ഷകളായാലും, ഇപ്പോൾ അതിനകത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണ്ടി വരും. ഇപ്പം ഒരാൾ മരണപ്പെട്ടു, അയാൾ ഒഴിവാക്കണം എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ്
1: ചെയ്യാവുന്നതാണ്. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാറാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റെ ചുമതല ഏൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബി പി എൽ കാർഡിലേക്ക് പേര് വരുന്നതിനായിട്ട്, പേര് ചേർക്കുന്നതിനായിട്ട് ഈ മാസം 17-ാം തീയതി വരെ സമയമുണ്ട്. ഈ ഒരു വിലപ്പെട്ട സമയം നിങ്ങൾ ഇപ്പോൾ ബി പി എല്ലിലോട്ട്, പലപ്പോഴും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് ആളുകൾ പറയുന്ന കുറച്ച് കാര്യം കൂടി ഞാൻ പറയാം. അർഹരായവർ പുറത്തും അനർഹരായവർ അകത്തും എന്ന് പറയുന്ന ഒരു ഇത് ഇങ്ങനെ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ കേൾക്കാറുണ്ട്. ഇങ്ങനെ എങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ, അല്ല നേരിട്ട് കേൾക്കുമ്പോൾ എന്താണ് സാറിനോട് ഈ ഒരു പ്രസ്താവനയോടുള്ള ഒരു അഭിപ്രായം എന്താണ്?
0: ശരിയാണ്, അത് ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, മിക്കവാറും ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പലരും കരുതുന്നത് പോലെ അർഹരായവരൊക്കെ പുറത്തു നിൽക്കുകയും അനർഹരായവർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരു സാഹചര്യം മിക്ക ഇടങ്ങളിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. സിവിൽ സപ്ലൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷ്യഭദ്രതാ നിയമം വന്നതിന് ശേഷം, 2013 ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലായതിനു ശേഷം എല്ലാ, അതായത് അർഹരായവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ അളവിൽ ലഭ്യമാക്കുക എന്നുള്ള, അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നുള്ള തരത്തിലാണത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ബയോമെട്രിക് ഓതന്റിക്കേഷൻ വഴി, അതായത് നമ്മുടെ വിരൽ പതിച്ച് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങണം. നമ്മൾ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം വഴിയാണ് അർഹരായവരുടെ കൈകളിൽ തന്നെയാണ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു സംവിധാനമുള്ളത്. എന്നിരുന്നാൽ പോലും ഇത് അനർഹരായ ഒരുപാട് പേര്, ഒരുപക്ഷെ വലിയ വീടും വലിയ കാറും ഒക്കെ ഉള്ളവരും ആ കാറുകളിൽ പോലും വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്ന, അത് പലപ്പോഴും നിരാലംബരായ വെള്ള കാർഡുടമകൾ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ അതിന് വലിയ തോതിൽ അതിന് കുറവ് വന്നിട്ടുണ്ട്. കാരണം കൃത്യമായ പരിശോധനകളിലൂടെ വീടുകൾ കയറിയുള്ള പരിശോധനയും അതുപോലെ തന്നെ ഇപ്പം IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് ഉപയോഗിച്ച്, അതായത് വെള്ള കാർഡിലോ നീല കാർഡിലോ ഉൾപ്പെട്ടിട്ടുള്ള, സോറി, പിന്നെ ചുമന്ന കാർഡിലോ മഞ്ഞ കാർഡിലോ ഉൾപ്പെട്ടിട്ടുള്ള PHH-AY കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരോ പ്രതി വർഷം 300,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്നവരോ ആയ ആളുകളുടെ ലിസ്റ്റുകൾ സപ്ലൈ ഓഫീസുകളിൽ നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ഇവരെയൊക്കെ നമ്മൾ വിളിക്കുകയും ഓഫീസുകളിൽ നിന്ന് വിളിച്ച് ഇവരെയൊക്കെ തിരക്കി ഇവരെ അവിടെ വരുത്തി, സപ്ലൈ ഓഫീസിൽ വരുത്തി അവർ വാങ്ങിയ സാധനങ്ങളുടെ വിലയും ഫൈനും ഈടാക്കുന്നുണ്ട്. അത് ശരാശരി ഏതൊരു ദിവസം നോക്കിയാലും ഒരു 10,000-20,000 രൂപയോളം ഇപ്പോൾ സപ്ലൈ ഓഫീസുകളിൽ, കരുനാഗപ്പള്ളി സപ്ലൈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം, അടയുന്നുണ്ട്. ആളുകൾ കൊണ്ടുവന്ന് അടയ്ക്കുന്നുണ്ട്, എന്നിട്ട് അവർ അവരെ പണിഷ് ചെയ്തിട്ട് അവരുടെ കാർഡ് മാറ്റി വെള്ള കാർഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, ഒരു പഴയ തോതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെയുള്ള അന്വേഷണങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് പരാതിപ്പെടാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന അനർഹരായിട്ടുള്ളവരുടെ ആ ഒരു അളവ് കുറച്ച് കുറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ സുതാര്യമാണല്ലോ പരാതിപ്പെടാനും സാഹചര്യങ്ങളെ അറിയിക്കാനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് തന്നെ ആളുകളും കുറെ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും കൈവശം വെച്ചാൽ ഇത് നാളെ ഒരു നമുക്കൊരു പണിയായിട്ട് മാറും.

0: അതിന് ശേഷമാണ്. തൊട്ട് അടുത്ത മാസം തന്നെ അവർ ഭക്ഷ്യധാന്യം വാങ്ങിയിട്ടില്ല എങ്കിൽ അതിനെ അന്നേരം തന്നെ മാറ്റിക്കൊടുക്കും. അതല്ല, ഭക്ഷ്യധാന്യങ്ങൾ അവർ അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഫീസ് ഈടാക്കിയതിന്റെ ഫൈൻ അടപ്പിച്ചിട്ട് ആ കാർഡുകൾ മാറ്റിക്കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ സാർ, എപ്പോഴും ബി പി എൽ കാർഡിലേക്ക് പോകാനുള്ള മലയാളികളുടെ ഒരു ടെൻഡൻസി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് പല ആശുപത്രി ആനുകൂല്യങ്ങൾക്കും റേഷൻ കാർഡ്, എപ്പോഴും ഭക്ഷ്യധാന്യ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു കാർഡിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന അന്ന് മുതൽ ആദ്യകാലം മുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറുന്നതുകൊണ്ടാണ് ആളുകൾ ആനുകൂല്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ബി പി എല്ലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ സാർ എന്തായിരിക്കും അതിനോട്?
0: തീർച്ചയായിട്ടും അത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് സ്വാതി പറഞ്ഞത്. കാരണം ഈ ഭക്ഷ്യധാന്യങ്ങൾ എന്നുള്ളതല്ല പലരുടെയും ഉദ്ദേശം പലർക്കും. പക്ഷേ ഗവൺമെന്റ് ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഒരാൾക്ക് അർഹമായ ഭക്ഷ്യധാന്യങ്ങൾ, അതായത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ പലയിടത്തും ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാരിച്ച ചെലവുകളാണ്. അപ്പോൾ ആ ചെലവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രമുഖമായ ആവശ്യം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇപ്പോൾ ബി പി എൽ പട്ടിക അല്ലെങ്കിൽ ബി പി എൽ കാർഡ് കൈവശമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ വലിയ രോഗങ്ങളുള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ 50% ഒക്കെ കുറവ് വരുത്തുള്ളൂ. പക്ഷേ മഞ്ഞ കാർഡാണെങ്കിൽ അവർക്ക് കുറേ, അതായത് ഒരു പൈസയും കൊടുക്കാതെ തന്നെ ചികിത്സാ സൗകര്യം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ബി പി എൽ കാർഡ് ഉള്ളവരും ഈ പറഞ്ഞ എ വൈക്ക് വേണ്ടി, എ വൈ കാർഡുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മഞ്ഞ കാർഡുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വ്യാപകമായി സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബി പി എൽ കാർഡ് ആയി മാറുന്നത് പോലെ, വെള്ളയോ നീലയോ ഉള്ള കാർഡ് ബി പി എൽ ആയി മാറുന്നത് പോലെ അത്ര ഈസി അല്ല ഇത് മഞ്ഞ കാർഡിലേക്ക് പോകാൻ. മഞ്ഞ കാർഡ് എന്ന് പറഞ്ഞാൽ നിരാലംബരായ, മറ്റ് ആരും ആശ്രയമില്ലാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തുകളുടെ ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട്, അഗതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് അത്തരത്തിൽ മാറ്റാൻ കഴിയുന്നത്. അതും അതിനുള്ള ഒഴിവുകൾ വരുന്ന സമയത്തേക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം കിട്ടിയ അപേക്ഷകൾ ഇപ്പോൾ ഏകദേശം 160 അപേക്ഷയോളം അത്തരത്തിൽ പെൻഡിംഗ് ഉണ്ട്. അത് ഇനി ഏതെങ്കിലും ഗവൺമെന്റ് അത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമാണ്,
1: എന്തായാലും പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് ആളുകൾക്ക് കൊടുക്കൂ എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും,
1: അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസറെ സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ വെറും തെറ്റാണെന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ചിലത് റേഷൻ ഇൻസ്പെക്ടർമാരുണ്ട്, അവര് അവരുടെ വീടുകളിൽ പോയി, അവരുടെ പരിസരങ്ങളിൽ പോയി അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് സപ്ലൈ ഓഫീസർക്ക് സമർപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഒഴിവ് വരുന്ന മുറയ്ക്ക് അവരെ അതിലേക്ക് മാറ്റുന്നത്.
1: സാർ, ഈ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്ത് ഓൺലൈൻ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം സാധാരണക്കാരനെ വിശപ്പകറ്റാൻ, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിശപ്പ് രഹിതമായിട്ടുള്ള ഒരു ഭക്ഷ്യധാന്യം സമ്പൂർണ്ണമായി കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് സാധാരണക്കാർക്ക് കിട്ടുന്നതിലേക്ക് ഉറപ്പ് നൽകുവാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതാണല്ലോ ഈ ഭക്ഷ്യഭദ്ര നിയമം വന്നതിന് ശേഷം 2017 ഇപ്പോസ് മെഷീൻ വഴി മറ്റേ വേറെ ഒരു മേഖലകളിലും ഇല്ലാത്ത രീതിയിലാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോസ് മെഷീനിൽ വിരൽ വെച്ചാൽ മാത്രമേ ആ ആളിന് സാധനം കിട്ടൂ എന്നുള്ള തരത്തിലേക്കായി. അപ്പം ആ ആള് തന്നെ ചെന്ന് വിരൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ തന്നെയാണല്ലോ, ആവശ്യമില്ലാത്തവർ ചിലപ്പോൾ വിരൽ വെച്ച് കൊടുത്തിട്ട് പോകുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും പക്ഷേ അത് കൃത്യമായി ആ ആളിന്റെ കൈകളിൽ തന്നെയാണ് എത്തുന്നതെന്നുള്ള ഉറപ്പ് വെക്കാനാണ് ഈ ബയോമെട്രിക് ഓതന്റിക്കേഷൻ നടപ്പിലാക്കുന്നത്.
1: പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ കാർഡ് വന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാമായിരുന്നു. ഇപ്പൊ ആ പണി നടക്കില്ല.
0: വാങ്ങാമായിരുന്നു, ചിലപ്പോ ഈ പറഞ്ഞ ചില ആവശ്യമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ സാധനങ്ങൾ വേണ്ടി വരില്ല, അത് റേഷൻ കടക്കാരോ അല്ലെങ്കിൽ അവർക്ക് ദുരുപയോഗം ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല, റേഷൻ കടക്കാരും സേഫാണ് അക്കാര്യത്തിൽ. അവര് അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റും. കാരണം ചില അവര് ആളുകൾ വന്ന് വിരൽ വെച്ചിട്ട് സാധനം വാങ്ങിക്കൊണ്ടു പോകുന്നു, അവിടെ മാൽ പ്രാക്ടീസ് ഇല്ല.
1: ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇവർക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് പേര് ദോഷം കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് റേഷൻ കട
1: ഉടമകൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ പരിഹാരത്തിലേക്ക് കൃത്യമായ ഒരു കണക്ക് കൂട്ടലിൽ എന്ത് പോയി എന്ത് വന്നു എന്നുള്ള ഒരു കൃത്യമായ കണക്ക്
0: കാര്യങ്ങളും.
1: ഇനി നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയുന്ന ഗുണനിലവാരം, ഞങ്ങൾ പൊതുവിതരണ വിഭാഗം ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇത്രത്തോളം ഗുണമുള്ള പ്രൊഡക്റ്റുകളാണ്, ഭക്ഷ്യധാന്യങ്ങളാണ് എന്ന് പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പറയാമോ? ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ.
0: റേഷൻ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്നത്, പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്ന ധാന്യങ്ങൾ എഫ് സി ഐയിൽ നിന്നുമാണ് ശേഖരിക്കുന്നത്. എഫ് സി ഐ ശേഖരിച്ച അരികളാണ് സ്റ്റേറ്റിന്റെ വിഹിതവും കൂടെ കൊടുത്തിട്ട് അവിടെ അടച്ചിട്ട് ഇത് വിട്ടെടുക്കുകയും അത് ആണ് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരികളെല്ലാം തന്നെ ഫോർട്ടിഫൈഡ് അരികളാണ്. ഫോർട്ടിഫൈഡ് അരികളെന്ന് പറഞ്ഞാൽ അത് ആവശ്യമായ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ട് അതിലേക്ക് സപ്ലിമെന്ററി ഫുഡുകൾ, അതായത്

0: വൈറ്റമിൻസ് ഉൾപ്പെടെയുള്ള ഫോളിക് ആസിഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചേർത്ത വെളുത്ത നിറത്തിലുള്ള അരി പോലെ തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ ഈ ഇതിനകത്തുണ്ട്. പലരും ചിലപ്പോൾ അത് പറക്കി കളയാറുണ്ട്, പക്ഷെ അത് ശരിയല്ല. അത് പക്ഷേ അതിന്റെ ഏറ്റവും കൂടുതൽ പോഷകസമ്പുഷ്ടമായ ധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്.
1: അല്ല, പണ്ടൊക്കെ വീട്ടിൽ ഉള്ള പഴയ ആളുകളൊക്കെ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്.
0: അല്ല, പണ്ട് ഇതില്ല, നമ്മൾ വളരെ അടുത്ത സമയത്താണ് ഈ ഫോർട്ടിഫൈഡിലേക്ക് മാറിയത്. അതായത് ഇതിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി, ഫോളിക് ആസിഡ് ഉൾപ്പെടെയുള്ള സംഗതികൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുകൂടെ ആഡ് ചെയ്തിട്ടാണ്.
1: ഇത് പഴയ ആളുകൾക്ക് മനസ്സിലായില്ല, ഇപ്പോഴും ഈ പ്രാവശ്യം വരുന്നത് എടുത്ത് കളയരുതെന്നാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ സർ?
0: അല്ല, ഇത് ഇതിനകത്ത് ഇത് അത് കാണുമ്പോൾ അറിയാം. അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വെളുത്ത നിറത്തിലുള്ള അരിയാണ്. പണ്ടൊക്കെ വരുമ്പം അരിക്കകത്ത് കിടക്കുന്നത് വേറെ ഒന്നുകിലും മങ്ക് അല്ലെങ്കിൽ അതിന് കറുത്ത ആ സാധനങ്ങൾ അതൊക്കെ പറക്കി കളഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയില്ല. അപ്പം ഈ പറഞ്ഞ നല്ല മിൽക്ക് ക്ലീൻ ചെയ്ത സാധനം തന്നെയാണ്, അതിനകത്താണ് ഈ ഫോളിക് ആസിഡ് പോലെയുള്ള വെളുത്ത ഒരു വസ്തു അരിയുടെ കൂട്ട് തന്നെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും അത് പക്ഷേ പോഷകസമ്പുഷ്ടമാണ്, അത് പറക്കി കളയരുത് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്.
1: പണ്ടൊക്കെ ഒരു റേഷൻ കട കാലം ഒന്ന് ആലോചിക്കേണ്ട തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെയുള്ള സാമ്പത്തിക ശേഷി എല്ലാ വീടുകളിലും ഇല്ലാതിരുന്ന കാലത്ത്, സൂപ്പർ മാർക്കറ്റുകളോ വലിയ വലിയ ഹൈടെക് സംഭവങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രതാപിയായി കഴിഞ്ഞിരുന്ന ഒരു റേഷൻ കട ഓണർ ഉണ്ടാവും. കൃത്യമായ സാധനങ്ങൾ വന്ന് നിൽക്കാൻ മണിക്കൂറോളം കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടി നമ്മൾ സ്മരിക്കേണ്ട, നമ്മൾ കടന്നു വന്ന കുറച്ച് വഴികളിലൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്.
0: അന്നത്തെ അന്നത്തെ കാലം അങ്ങനെ ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ പുതിയ തലമുറയിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വന്തമായ അവകാശങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ഭയങ്കര ബോധമുള്ള ആൾക്കാർ. നമ്മൾ എവിടെയും ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യും. പണ്ട് കാലത്ത് അതിനുള്ളൊരു സാഹചര്യം പോലും ഇല്ല. ഒരുപക്ഷെ വളരെ പ്രതാപിയായിട്ടിരിക്കുന്ന ആ പ്രദേശത്തെ ഒരു പ്രതാപശാലിയായിരിക്കും അവിടുത്തെ റേഷൻ കട ഉടമ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഓച്ചാനിച്ച് നിന്നിട്ട് കിട്ടുന്ന സാധനം വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം പണ്ട് കാലത്തുണ്ടായിരുന്നു. അതും സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ സ്വാഭാവികമായിട്ട് ആ കടകളിൽ തന്നെ ചെന്ന് നിന്ന് ആ കിട്ടുന്ന സമയത്ത് എത്ര നേരം ക്യൂ നിന്നാലും അവിടെ ചെന്ന് അവന്റെ അവകാശപ്പെട്ട സാധനമാണ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും അത്ര ദയനീയമായ ഒരു സാഹചര്യത്തിൽ പോയി എന്ന് വാങ്ങിച്ച പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ
1: അവസരങ്ങൾ ഒരുപാട്
0: തീർച്ചയായിട്ടും ഗൾഫ് നാടുകളിലേക്കുള്ള കേരളം അവിടുന്നുള്ള ഒഴുക്കൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ സ്വാഭാവികമായിട്ടും ജീവിത സാഹചര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട്.
1: അപ്പൊ ഗ്രാമത്തിന്റെ ഒരു റേഷൻ കടയ്ക്കായിട്ടുള്ള ഒരു പ്രത്യേക ഗന്ധം ഉണ്ടെന്നുള്ളതാണ്. ഈ മണ്ണെണ്ണയുടെയും അരിയുടെയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗന്ധം ഒരു പഴയ മലയാളികൾക്ക് ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്.
0: ഇപ്പോ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇപ്പൊ എന്ന് പറയുന്നത് ഹൈടെക് ആയി, എല്ലാ റേഷൻ കടകളും വളരെ ഹൈടെക് റേഷൻ കടകളായിട്ട് മാറി. വളരെ വൃത്തിയുള്ള, വെടിപ്പുള്ള, ഭംഗിയുള്ള, എല്ലാത്തിനും ഒരേ രൂപമുള്ള, എവിടെ ചെന്ന് നോക്കിയാലും റേഷൻ കടകൾക്ക് പോലെ ഒരേ മുഖമാണ്. പിന്നെ അതുപോലെ പെരുമാ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബയോമെട്രിക് ഓതന്റിക്കേഷൻ വന്നതോടുകൂടി ആർക്ക് ഏത് കാർഡുടമകൾക്ക് ഏത് റേഷൻ കടകളിൽ നിന്ന് പോയി സാധനം വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ട്.
1: അതെങ്ങനെയായിരിക്കും സാർ അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നത്? അവിടുന്ന് കുറേ കാര്യങ്ങൾ പോകും, ഭക്ഷ്യധാന്യങ്ങൾ പോകുന്ന സമയത്ത് അതേ സംഭവം ഇവിടെ വരുന്നവർക്ക് ബാലൻസ് എക്സ്ട്രാ ആവില്ലേ?
0: അതായത് ഒരു ഇപ്പോൾ സ്വാതി ഉദ്ദേശിച്ചത് ഒരു റേഷൻ കടയിൽ ഇപ്പോൾ ഒരു 1000 കിലോ എടുത്ത് വെക്കുന്നു. അപ്പം അവരെല്ലാവരും ഇവിടെ വന്ന് വാങ്ങി
1: കഴിഞ്ഞാൽ
0: അതെ വാങ്ങിക്കുമെന്ന് കരുതിയിട്ടാണ് ഈ 1000 കിലോ ഇവിടെ വെക്കുന്നത്. പക്ഷെ അവിടെ ചിലപ്പോൾ ഒരു 500 കിലോയേ പോകുന്നുള്ളൂ, ബാക്കിയുള്ളവർ വേറെ കടകളിൽ പോയി വാങ്ങുന്നത്. അപ്പൊ അവിടെ അത്രയും വേണ്ടേ? അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മാസത്തെ വിതരണം പരിശോധിക്കും. കഴിഞ്ഞ മാസത്തെ വിതരണം പരിശോധിക്കും. ആ വിതരണം പരിശോധിക്കുമ്പോൾ ആ റേഷൻ കടകളിൽ നിന്നും എത്രത്തോളം ഭക്ഷ്യധാന്യങ്ങൾ അവർ വിറ്റുപോയിട്ടുണ്ട് എന്ന് നോക്കും. അപ്പം അതിന്റെ 1.5 ഇരട്ടി സാധനമായിരിക്കും അടുത്ത മാസം അവർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്തോളും. അപ്പോൾ അവരുടെ കടകളിലേക്ക് വരാനുള്ള ആളുകളുടെ സാധ്യതയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷ്യധാന്യം ആ കടയിൽ സ്റ്റോക്ക് ഉണ്ടാവും.
1: തീർച്ചയായിട്ടും സാർ. അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങളൊക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കായിട്ട് വിളിക്കാം. നമ്മുടെ കൂടെയുള്ളത് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാറാണ്. BPL ലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-ാം തീയതി വരെയുണ്ട്. അതുമായി സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ തത്സമയം, ഈ ഒരു വിലപ്പെട്ട സമയം സാറിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. സാർ നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, പറയൂ, ഇതാരാണ്?
2: ഹലോ, ആദ്യമായിട്ടുള്ള കോളറാണ്.
1: ഹലോ, പറഞ്ഞോളൂ.
2: എപ്പം മുതൽ തുടക്കം മുതൽ കേട്ടോണ്ടിരിക്കുക സാറേ, ഈ പിന്നെ ഇപ്പോഴത്തെ വെച്ചാൽ BPL ലേക്ക് മാറുന്ന മാനദണ്ഡം എന്തൊക്കെയാണ്? പേപ്പറിനകത്തൂടെ കണ്ടു, അത് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ അതിനകത്ത് ബാധകമാകൂ.
0: തീർച്ചയായിട്ടും. വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ഗവൺമെന്റിലേക്ക് നേരത്തെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പൊ നിലവിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് 1000 ചതുരശ്ര അടി, പിന്നെ
2: 1000 ചതുരശ്ര അടി
0: താഴെ ആയിരിക്കണം.
2: ഇല്ല,
0: ഭൂവിസ്തൃതി 1 ഏക്കറിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 1 ഏക്കറിൽ താഴെ സ്വന്തമായിട്ട് ഭൂമി ഉള്ളവർക്ക്
2: അപേക്ഷിക്കാം. ഇല്ല,
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക്, ഫോർ വീലർ ഇല്ലാത്തവർക്ക്, മാസവരുമാനം 25,000 രൂപയിൽ താഴെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാം. ഇപ്പൊ അതിനകത്തുള്ളൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പൊ റേഷൻ, അതായത് നീല കാർഡ് അല്ലെങ്കിൽ വെള്ള കാർഡ് കൈവശമുള്ള ഈ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ലിസ്റ്റ്, എല്ലാവരുടെയും പേര് വിവരങ്ങൾ റേഷൻ കടകളിലും പഞ്ചായത്തുകളിലും ലഭ്യമാണ്. അതായത് സപ്ലൈ ഓഫീസുകളിൽ നിന്നും പഞ്ചായത്തുകളിലേക്ക് അല്ലെ റേഷൻ കടകളിലേക്കും ഒക്കെ ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ള കാർഡുള്ള അല്ലെങ്കിൽ നീല കാർഡുള്ള ചുവപ്പ് കാർഡുകളിലേക്ക് PHH കാർഡുകളിലേക്ക് വരാൻ അർഹതയുള്ളവരുടെ പേര് വിവരങ്ങളെല്ലാം ഈ പറയുന്ന ഓഫീസുകളിലുണ്ട്, പഞ്ചായത്ത് ഓഫീസിലും റേഷൻ കടകളിലും ഉണ്ട്, ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി പരിശോധിക്കാം.
2: നിങ്ങൾ
0: റേഷൻ കടകളിലേക്ക് ഇപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് റേഷൻ കടകളിലെല്ലാം അത്തരത്തിലുള്ള അതിൻ്റെ ലിസ്റ്റ് വരും. അതായത് ഓരോ റേഷൻ കടകളുടെ പരിധികളിലും ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ റേഷൻ കടകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെള്ള കാർഡും നീല കാർഡുള്ള ഈ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന BPL കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് വന്ന് പഞ്ചായത്തുകൾക്കൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും, ഞാൻ പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് എത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി അവിടെ പോയി നോക്കാവുന്നതാണ്.
2: പിന്നെ അതൊന്ന്, പിന്നെ രണ്ടാമത്തെ, നമ്മളെ ഇപ്പം കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ഫിംഗർ പ്രിന്റ് മേടിച്ചുകൊണ്ടാണ് കൈയാരി കൊടുക്കുന്നത്.
0: അതെ,
2: ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മാസത്തിൽ ഇപ്പൊ ചെന്നില്ലെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അവര് OTP നമ്പര് മാറ്റി മേടിക്കാവുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ട്. ഇത് രണ്ടും ചെയ്തിരിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരില് ആ സ്റ്റോക്ക് റേഷൻ കടയിൽ തന്നെ കാണും, അതോ ഈ റേഷൻ കട ഉടമകൾക്ക് തന്നെയാണോ
0: കിട്ടുന്നത്? അല്ല, ഒരിക്കലും അല്ല. അതായത് നമ്മള് ഒരു മാസം നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭക്ഷ്യധാന്യങ്ങൾ ലാപ്സ് ആയത് റേഷൻ കട ഉടമയ്ക്കോ അല്ലെങ്കിൽ ലൈസൻസിക്കോ അത് എടുക്കാൻ കഴിയില്ല.
2: അറിയില്ല, രണ്ടു പ്രാവശ്യം മേടിക്കാതെ പോയിട്ടുണ്ടായിരുന്നു.
0: അങ്ങനെ വരത്തില്ല, അങ്ങനെ റേഷൻ കട ഉടമകൾക്ക്
2: കാർഡിലുള്ള ഏതെങ്കിലും ഒരു അംഗം പോയി അവിടെ ഫിംഗർ പ്രിന്റ് കൊടുക്കുക, ഏതെങ്കിലും റേഷൻ കട. പിന്നെ അല്ലെങ്കിൽ അവര് വിളിക്കുമ്പോൾ OTP നമ്പർ,
0: അത് ഈ OTP മുഖേനയുള്ള ഓതന്റിക്കേഷൻ അത് വളരെ വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ്. വളരെ അപൂർവമായ സാഹചര്യങ്ങൾ, അതായത് അതിനകത്തുള്ള അംഗങ്ങൾ നേരിട്ട് ചെന്ന് ബയോമെട്രിക് ഓതന്റിക്കേഷൻ വഴി തന്നെയാണ് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങേണ്ടത്.
1: സാർ, ഈ OTP സംവിധാനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റ് കൊടുക്കാൻ അത് അവകാശമായിട്ടുള്ള ആളുടെ മരണശേഷമോ അല്ലെങ്കിൽ അതിനുശേഷം കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അടുത്തൊരാൾക്കൊക്കെ ഒരു ബാക്കപ്പ് പോലെ ഒരു ഐഡന്റിറ്റി കൊടുക്കാറുണ്ടോ?
0: OTP,
1: അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ റേഷൻ കടയുടെ ഉടമസ്ഥൻ, അദ്ദേഹത്തിന് ഒരു പക്ഷേ മരണപ്പെടുകയോ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള മാസങ്ങളിൽ റേഷൻ കടയിൽ നിന്ന് പേര് കട്ട് ചെയ്ത ആ ഒരു സമയ കാലയളവില് ഈ വീട്ടുകാർക്ക് പോയി ഭക്ഷ്യധാന്യം വാങ്ങാനോ?
0: അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർഡിനകത്ത് ഒരംഗം മാത്രമേ ഉള്ളെങ്കിലേ ഉള്ളല്ലോ ആ ഒരു പ്രശ്നം വരുന്നേ. അംഗങ്ങൾ കൂടുതലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും പോയി അവരിലും വെക്കാമല്ലോ, കാരണം എല്ലാവരുടെയും ബയോമെട്രിക് അവിടെ ഉണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും പോയി സാധനം വാങ്ങാമല്ലോ, ഉടമയ്ക്ക് മാത്രമല്ല.
1: അങ്ങനെ ഒരു ഇതില്ല,
0: അംഗങ്ങൾക്ക് എല്ലാവർക്കും പോയി വാങ്ങാമല്ലോ. ഇനി അതല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ സുഖമില്ലാതെ കിടക്കുന്നു, അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ്, അയാൾക്ക് പോയി വാങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ആ റേഷൻ കടയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അയാളുടെ ഒരു ബന്ധുവിനോ അയാളുടെ അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ തൽപരരായ ഒരാളിനോ പകരം ഒരു പ്രോക്സി ആയിട്ട് പോയി വാങ്ങാവുന്നതാണ്. അങ്ങനെ വാങ്ങാനുള്ള സംവിധാനം നമ്മൾ അതിനകത്ത് ചെയ്തു കൊടുക്കും. അവരവരുടെ ആധാറും പേരും ഫോൺ നമ്പറും കൊടുത്താൽ മതി, ആരാണോ പോയി വാങ്ങുന്നത്. അങ്ങനെ ഒരു പ്രോക്സി വെക്കാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്.
1: ഓക്കെ സാർ, അപ്പോൾ നമുക്ക് AIYA പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഏതൊക്കെയോ കുറച്ച് അന്നപൂർണ അത് കുറേ ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ള പുതിയൊരു സ്കീം കേട്ടു. അതെന്തായാലും നമുക്ക്
0: പുതിയ സ്കീം അല്ല, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, പണ്ടേ ഉള്ള സ്കീം തന്നെയാണ് AIYA എന്ന് പറയുന്നത്. അത് കൂടുതലും ഈ പറഞ്ഞ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരംഗമാണെങ്കിലും 10 അംഗമുണ്ടെങ്കിലും അവർക്ക് AIY കാർഡിന് 35 കിലോ ഭക്ഷ്യധാന്യങ്ങളാണുള്ളത്. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് അതിനകത്ത് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ അടുത്ത സമയത്തുള്ള പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായത് ഇപ്പൊ അംഗങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അവർക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുക, എന്നാൽ മാക്സിമം 35 പത്ത് അംഗങ്ങൾ ഉണ്ടെങ്കിലും 35 കിലോയ്ക്കകത്ത് നിലനിർത്തുക എന്നുള്ള ഒരു പുതിയ പരിഷ്കാരം വരാൻ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പേപ്പറിലൂടെ ഒക്കെ
1: വായിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളോട് അറിയിക്കാനുള്ള
0: അല്ല ഇത് നിലവിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പോ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഈ മാസത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നീലക്കാർഡുകളെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ നീലക്കാർഡുകൾക്ക് ഇപ്പോ ഈ മാസം മുതൽ ഒരു 3 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭ്യമാവുന്നുണ്ട്. അത് നീലക്കാർഡിന് മാത്രമാണ്. അതായത് ഒരു അംഗത്തിന് 2 കിലോ ഭക്ഷ്യധാന്യമാണ് അവർക്കുള്ളത്. ഈ നീലക്കാർഡിലെ ഒരംഗം 5 അംഗം ഉണ്ടെങ്കിൽ 10 കിലോ, പിന്നെ അവർ 4 രൂപ നിരക്കിലാണ് ആ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നത്. അപ്പൊ അതിന് പുറമെയാണ് ഇപ്പൊ 3 കിലോ ഗോതമ്പ്. സാധാരണ ഗോതമ്പ് ഇപ്പൊ വളരെ കുറവാണ്. അപ്പോൾ അതിനാണ് ഇപ്പൊ 3 കിലോ ഗോതമ്പ് നീലക്കാർഡുകൾക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ഈ ജൂലൈ മാസം റേഷൻ കടകളിൽ നിന്ന് കൈപ്പറ്റാം.
1: ഓക്കെ സാർ, ഒരു സംശയം ചോദിക്കട്ടെ. സാറിന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ആളുകൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിൽ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട്, പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അതിനകത്തൊരു കാര്യം വെച്ചാൽ നേരത്തെ ഈ മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നത് ഇപ്പം ഈ ബയോമെട്രിക് ഓതന്റിക്കേഷൻ കറക്റ്റ് ആവുന്നതിന് മുമ്പും അടുത്ത സമയം വരെയും ഇപ്പൊ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെയും ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതല്ല. ഇപ്പൊ ഇവര് ബയോമെട്രിക് ഓതന്റിക്കേഷൻ നടത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാകാത്ത കുറെ പേരുണ്ട്. അപ്പൊ ആ ഭക്ഷ്യധാന്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്, കേന്ദ്ര വിഹിതവും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് എല്ലാ അംഗങ്ങളും, അതായത് BPL പുതിയതായിട്ട് BPL വന്നിട്ടുള്ളവരും ഒക്കെ എല്ലാവരും, ആ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 പേരും പോയി വിരലടയാളം പതിച്ച് ഉറപ്പുവരുത്തിയിരിക്കണം.
1: അവർക്ക് കിട്ടില്ല.
0: അവർ NRK എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് മാറും, അതായത് നോൺ റെസിഡൻസ് ഇൻ കേരള എന്നുള്ള വിഭാഗത്തിലേക്ക് മാറും. അവർക്ക് ഭക്ഷ്യധാന്യം കിട്ടില്ല.
1: ഇതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും.
0: തീർച്ചയായിട്ടും എല്ലാവരും പോയി ബയോമെട്രിക് ഓതന്റിക്കേഷൻ നടത്തണം.
1: തീർച്ചയായിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻട്രഡ്യൂ 91.2 സൺഡേ സ്പെഷ്യൽ. ന്യൂ ദേശീയ ഗ്രാഡ് സ്കാൻസ് കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശീയ ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പ്രശസ്ത നമ്മുടെ നാടിന്റെ സ്വന്തം അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാറാണ്. എത്രത്തോളം പരിചിതനാണ്, നമ്മുടെ നാട്ടുകാരനാണ്, പലപ്പോഴും ഏത് അപ്ഡേഷനും വന്നാലും സാർ നമ്മളോടൊപ്പം ചേരാറുണ്ട് കേൾക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഇൻട്രഡ്യൂ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നാളെ പ്രശസ്ത മെന്റലിസ്റ്റ് അനന്ദു ഇൻട്രഡ്യൂ 91.2 റേഡിയോ ജംഗ്ഷനിൽ എന്നോടൊപ്പം ചേരുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കണം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ തെന്നിന്ത്യൻ പാട്ടുകളുടെ എല്ലാം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ജനതയുടെ മുഴുവൻ ഈണങ്ങൾക്ക്, താരാട്ടുപാട്ടുകൾക്ക് ഈണം പകർന്ന, ഈണം നൽകിയ ജാനകിയമ്മയുടെ, നമ്മളെല്ലാവരും ഏറ്റുപാടിയ ഓരോ ബാല്യവും ഈ ഒരു പാട്ടിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. തുമ്പിവാ തുമ്പക്കുടത്തിൽ കേൾക്കാം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എൻ റേഡിയോ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
8: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
11: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് റാഡ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗ് റാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ സ്വന്തം അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാർ ആണ് കൂടെയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വയ്ക്കാനുള്ളൊരു കാരണം, ബി പി എൽ പട്ടികയിലേക്ക് പേര് നൽകാനുള്ള അവസാന ഡേറ്റ് തീയതി ഈ മാസം 17-ാം തീയതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റേഷൻ കാർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷ്യധാന്യം വാങ്ങാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സമ്പൂർണ്ണ രേഖയായിട്ട്, നമ്മുടെ ഒരു ഒരു കുടുംബത്തിന്റെ തന്നെ ഒരു ആധാരമെന്ന് വേണമെങ്കിൽ റേഷൻ കാർഡിന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ഒരു ബി പി എൽ പറഞ്ഞില്ലേ, പലപ്പോഴും ചികിത്സാ സഹായമാണെങ്കിലും അർഹപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള ലോൺ കാര്യമാണെങ്കിലും അങ്ങനെ പല കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന രേഖ തന്നെയാണ് റേഷൻ കാർഡ്. ഇപ്പോൾ ബി പി എല്ലിലേക്ക് അർഹരായിട്ടുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അർഹരായിട്ടുള്ളവർ അടിവരായിട്ട് പറയുകയാണ്, പണ്ട് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാമായിരുന്നു.
12: നേരത്തെ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഇപ്പം ഭക്ഷ്യഭദ്രതാ നിയമം വന്നതിന് ശേഷം പണ്ടെന്ന് പറഞ്ഞാൽ ബി പി എല്ലിലേക്ക് അപേക്ഷിക്കാം, അർഹരയുള്ളവരെ അതിനകത്തേക്ക് കയറ്റാം. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിനൊരു പെർസെൻറ്റേജ് ഉണ്ട്. ഓരോ ഇടങ്ങളിലും, അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ഇത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് ടോട്ടൽ ഉള്ളതിൽ ഒരു ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അത്രയും പേർക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പം അതിനകത്ത് അർഹരായവർ മാത്രം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 30% ആണെങ്കിൽ ആ 30% നിന്ന് ഒരാൾ പുറത്തു പോയാൽ മാത്രമേ ഒരാൾക്കകത്ത് കയറാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നവർ ഉറപ്പായിട്ടും അപേക്ഷ കൊടുക്കണം. ഇപ്പോൾ നിലവിൽ ഒത്തിരി ഒഴിവുകളുണ്ട്, ബി പി എൽ റേഷൻ കാർഡിനുള്ള ഒഴിവുകൾ ഒരുപാടുണ്ട്. നേരത്തെ ഇതിന് കുറച്ച് മുമ്പൊക്കെ നമ്മൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ട് രേഖകളിലൂടെ ഹാജരാക്കണമായിരുന്നു. ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പഞ്ചായത്തിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ സാക്ഷ്യപത്രം പഞ്ചായത്തുകളിൽ നിന്ന് വാങ്ങിച്ച് അതും കൂടെ ആഡ് ചെയ്തിട്ടായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അത്രയും ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നവർക്ക് കിട്ടും. പക്ഷേ ഒരു ഒറ്റക്കാരെ ഓർക്കുക എന്നുള്ളത് അവർ ഈ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്നവരായിരിക്കണം. അതല്ലാതെ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ റേഷൻ കാർഡിനകത്ത് കൊടുത്തിരിക്കുന്ന വിവരം 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടാണ്, വാഹനങ്ങളില്ല, 4 ഏക്കർ വാഹനങ്ങളൊന്നുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ആ റേഷൻ കാർഡ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ RCMS റേഷൻ കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് അവരുടെ റെക്കോർഡുകൾ അങ്ങനെയായിരിക്കാം. പക്ഷേ അതിനുശേഷം ഇവർ റേഷൻ കാർഡ് എടുത്തതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ വീട് പുതുതായി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവാം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടാകാം, 4 ഏക്കർ വാഹനങ്ങൾ പിന്നീട് എടുത്തിട്ടുണ്ടാവാം. പക്ഷേ അവർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷ കൊടുക്കാൻ കഴിയും. കാരണം വെച്ചാൽ ഈ രേഖകൾ ഇവരുടെ ഇത് പ്രകാരം കുറവാണ്. പക്ഷെ അങ്ങനെ കൊടുത്ത് അവര് ഇത് ബി പി എൽ പട്ടികയിൽ അല്ലെങ്കിൽ ബി പി എൽ കാർഡ് കൈവശം വെച്ച് അവർ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ അത് പണിയായിട്ട് മാറും.
0: ഓക്കെ, ഈ പണി എന്ന് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ പണികളാണ്? അതായത് നിയമവശത്തിലുള്ള കാര്യങ്ങള്, കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശിക്ഷയോ പിഴയോ എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പറയുന്ന ചട്ടങ്ങളൊക്കെ ലംഘിച്ച്?
12: തീർച്ചയായിട്ടും അർഹത, അതായത് കെ ടി പി ഡി എസ് ആക്ട് പ്രകാരം അർഹതയില്ലാത്ത, അതിപ്പോ നമ്മൾ ഏത് കാര്യത്തിലായാലും അർഹതയില്ലാത്ത വാങ്ങിച്ചാൽ അതിനൊരു ഒരു ഒരു പണിഷ്മെന്റ് ഉണ്ടല്ലോ. നമ്മുടെ നിയമ സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഇതിനകത്ത് ഒരു പിന്നെ ട്രെയിനിനകത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു, ട്രെയിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത ടിക്കറ്റ് ഒന്ന് കുറഞ്ഞ ടിക്കറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, സ്വാഭാവികമായിട്ടും അവരെന്താണ് ടി ടി ആർ വരും, അവർ നമ്മളെ ചോദ്യം അവർ നോക്കും, നമ്മൾ ടിക്കറ്റ് കാണിക്കാൻ പറയും ഇൻ കേസ് നമ്മുടെ ഈ ടിക്കറ്റ് ഇല്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ടിക്കറ്റിന്റെ പൂർണ്ണമായ വില ഈടാക്കും, അത് ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും. പക്ഷെ അവർ പിന്നീട് ചെയ്യുന്ന എന്താണ്, അതിനേക്കാൾ വലിയൊരു പിഴയായിരിക്കും നമുക്ക് അടിച്ചു തരുന്നത്. അതിന് ഫൈൻ അടിക്കുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും, ഒരു 100-400 രൂപ അല്ലെ 500 രൂപയൊക്കെ നമുക്ക് ഫൈൻ അടിച്ചു തരും. ചുരുക്കം പറഞ്ഞാൽ ടിക്കറ്റിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും ഇവിടെ. പക്ഷേ നമ്മൾ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് 1 കിലോ റേഷനരിക്ക് 40 രൂപയാണ് വില ഈടാക്കുന്നത്, ഗോതമ്പിന് 29 രൂപയും. അപ്പോൾ ഈ ക്യാഷ് നമ്മൾ എത്ര നാളാണ് ഇങ്ങനെ അനർഹമായി കൈപ്പറ്റിയത് എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ അത്രയും ക്വാണ്ടിറ്റിയുടെ 40 രൂപ വെച്ച് പൈസ അടപ്പിക്കും. പിന്നെ യഥാർത്ഥത്തിലൊരു ഫൈൻ അതിന്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇത്ര എമൗണ്ട് ഒക്കെ ആയതുകൊണ്ട് ഫൈനിനെ കുറിച്ച്
0: വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിഴ സഹിതം അടക്കേണ്ടി വരും.
12: ഇപ്പം ഉള്ള ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ള കാർഡ് അല്ലെങ്കിൽ നീല കാർഡ് കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ കാർഡുള്ള ആളുകൾക്ക് ഇപ്പൊ പോയി പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ റേഷൻ കടകളിലോ ചെന്നാൽ അവര് ഇതിനർഹരായിട്ടുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം വെച്ചാൽ ലിസ്റ്റുകൾ റേഷൻ കടകളിലും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൊടുത്തിട്ടുണ്ട്. വെള്ള നീല കാർഡുകൾ ഉള്ള ബി പി എല്ലിന് അർഹരായിട്ടുള്ള അല്ലെങ്കിൽ ബി പി എല്ലിന് പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ.
0: ഓക്കെ സർ, ബി പി എല്ലിൽ നിന്ന് മാറി, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ്, വളരെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് അവരുടെ മക്കളൊക്കെ ഒരു 5 വർഷത്തിലെ ഗ്യാപ്പിൽ പഠിച്ച് കഷ്ടപ്പെട്ട് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷവും അതേ കാർഡ് ബി പി എല്ലിൽ നിൽക്കുകയാണ്, സ്വമേധയാ അവർ തോന്നുകയാണ് മാറുന്നതാണോ, നാട്ടുകാർ പറഞ്ഞിട്ട് മാറ്റിക്കുന്നതാണോ, എന്തുകൊണ്ട് നല്ലത്? അല്ലെങ്കിൽ നമുക്ക് അപ്പം ഇപ്പോ ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികമായി പെട്ടെന്നൊരു ഉയർച്ച, ഏതെങ്കിലും ബിസിനസ് സക്സസ് ആവുകയോ അല്ലെങ്കിൽ വരുമാനം ഇങ്ങനെ കൂടിയേ ചെയ്യുന്ന അവസ്ഥയിൽ അവർ തന്നെ പോയി പേര് മാറ്റുന്നതായിരിക്കും നല്ലത്.
12: ഉറപ്പായിട്ടും ഇപ്പൊ പിന്നെ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ ഇത് എന്തെങ്കിലും വരട്ടെ വന്നാൽ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്ന് പോകട്ടെ എന്നുള്ളൊരു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചുകൂടെ പൊതുവേ ഇങ്ങനെയുള്ള

0: ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ, ഇതാരാണ്?
1: ഹലോ.
0: ആ, പറഞ്ഞോളൂ സാർ, ഇവിടെ
1: സംസാരിക്കാം. ഞാനൊരു കാര്യം ചോദിക്കാൻ
2: വേണ്ടിയാ.
1: എന്റെ ഹസ്ബൻഡ് കിടപ്പ് രോഗിയാണ്.
2: ആ,
1: പക്ഷെ എന്റെ മോനിപ്പം അഗ്രികൾച്ചറിൽ ജോലി ശരിയായിട്ടുണ്ട്. ഞങ്ങൾ അന്നേരം കൂടിയ കാർഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് താഴേക്ക് വരാനുള്ള അർഹത വല്ല ഉണ്ടോ?
2: ഈ ജോലി ഗവൺമെന്റ് സർവീസിലേക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സാധ്യത ഇല്ല. കാരണം നമ്മുടെ നമ്മുടെ നമ്മുടെ നമ്മുടെ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്നില്ല. മാസ വരുമാനം നമുക്ക് കൂടുതലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇല്ല ഇല്ല ആവത്തില്ല.
0: ഓക്കെ, ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അവിടുത്തെ ഓഫീസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സംശയങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കൂടെ ഉണ്ടാവുന്നതായിരിക്കും. സാർ, ഒരുപാട്
2: ഓഫീസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല ഓഫീസുകളെല്ലാം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഫീസുകൾ ഭയങ്കര സൗഹൃദപരമായ അന്തരീക്ഷം. ആർക്കും ഏത് സേവനവും ചെയ്യാൻ തൽപരരായിട്ടാണ് എല്ലാ ജീവനക്കാരും ഉള്ളത്.
0: സാർ, എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഈ കൂട്ടത്തിൽ പറഞ്ഞ കുറെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മള് ഈ ഒരു സോഷ്യൽ മീഡിയയുടെയൊക്കെ കടന്നു വരവ്, ആളുകളിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും മുഖഭാവം കൊണ്ട് സർവീസ് മാറിയാൽ പോലും ആ ഒരു പദവിക്ക് മാറ്റം വരുന്നുള്ള പേടിച്ചിട്ടായിരിക്കും ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നത്.
2: അതുകൊണ്ടൊന്നും മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരായാലും എല്ലാവരും തന്നെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന. പിന്നെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിന്റെ മാറ്റം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് നയങ്ങളും മാറിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അത്തരത്തിലേക്ക് മാറ്റണം എന്ന് തന്നെ. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തല മിനിസ്റ്റർ പറഞ്ഞേക്കുന്ന ഈ പറഞ്ഞതാണ്, പിന്നെ പോലീസ് സ്റ്റേഷനുകളെല്ലാം പോസ്റ്റ് പാനിച്ചോടുകൂടി പുതിയ മുഖങ്ങളിലേക്ക് മാറും. അപ്പം ഓരോ സമയത്തും അതാത് കാലാനുസൃതമായ മാറ്റങ്ങളുണ്ട്. അത് എല്ലാ ജീവനക്കാരിലേക്കും എത്തിയിട്ടുണ്ട്. പഴയ കടുംപിടുത്തമുള്ള അല്ലെ കൊമ്പമീശക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ധാർഷ്ട്യക്കാരായിട്ടുള്ള കർക്കശ്യക്കാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ മനസ്സുകളിൽ പോലും അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയുള്ളവരിൽ പോലും ഒരു ഒരു സോഫ്റ്റ് കോർണർ നമ്മളിരിക്കുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നമുക്ക് സാലറി തരുന്നത്. ആ സാലറിയാണ് നമ്മുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടണം എന്നുള്ള ചിന്താഗതി പുതിയ ആളുകളിലേക്കൊക്കെ
0: ഓഫീസേഴ്സിന്റെ ഒരു സ്വഭാവത്തിലും കുറെ കൂടെ സൗഹൃദപരമായിട്ട് മാറിയിട്ടുള്ളതായിട്ട്
2: തോന്നി.
0: ഇന്ന് രാവിലെ ഞാനൊരു റീൽസ് കണ്ടു, അതുകൂടി ഈ ഒരു അവസരത്തിൽ പറയാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരു PRO പോയി പറയാണ്, സാറേ സാറിന്റെ പേഷ്യൻസിനൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആണ്, സാറൊന്ന് ചിരിച്ച് സംസാരിക്കത്തില്ല, വളരെ ഹാർഡായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഡോക്ടർ നോക്കി, ഞാനിനി ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞൊരു പേഷ്യൻസിന്റെ കൂടെയുള്ള ആളുകൾ വന്നപ്പോ, നിങ്ങളുടെ അച്ഛനൊട്ടും വയ്യ കേട്ടോ, ഹാർട്ട് എടുത്ത് പുറത്തെടുത്ത് ബ്ലോക്ക് എടുത്ത് മാറ്റും, ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇത് കണ്ടുകൊണ്ട് PRO കോമഡിയാണ്. അപ്പൊ ഓരോ പോസ്റ്റിനും കുറച്ച് സീരിയസും അല്ലെങ്കിൽ കുറച്ച്
2: അതിന്റേതായ ഒരു ഗൗരവം ചിലയിടങ്ങളിലൊക്കെ
0: വേണ്ടി വരും.
2: പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാല്
0: സാധാരണക്കാരോട്
2: ഒരു പരാതി പറയാൻ പറ്റുന്ന ആളോട് അയാളോട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അയാൾ പൂർണ്ണമായും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളോട് അതിനകത്തൊരു കാര്യം വെച്ചാൽ അതാണല്ലോ മനുഷ്യന്റെ വിവേചന ബുദ്ധി എന്ന്
0: പറയുന്നത്.
2: അവൻ ഏത് സാഹചര്യങ്ങളിലാണോ ആ സാഹചര്യങ്ങളിൽ ആ വിവേചനം ഉപയോഗിച്ച് ഇടപെടുക എന്നുള്ള.
0: അതെ
2: അല്ലെ,
0: അത് തന്നെയാട്ടെ ഇന്നത്തെ കോട്സ് ഓഫ് ദി ഡേ. അപ്പോ സാഹചര്യം അനുസരിച്ചിട്ട് സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് വിവേകത്തോടുകൂടി നമ്മൾക്ക് പെരുമാറാൻ സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ റഷീദ് അബ്ദുൾ റഷീദ് സാറാണ്. നമുക്ക് അത്രത്തോളം പരിചിതനായിട്ടുള്ള റേഡിയോ 91.2 അംഗം കൂടി, ഒരു കുടുംബാംഗം കൂടി ആയിട്ടുള്ള സാറിന് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് 17-ാം തീയതി വരെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ദിവസങ്ങൾ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, വരും ദിവസങ്ങളിലൊക്കെ പോയിട്ട് വേഗം സംശയങ്ങളൊക്കെ സാധൂകരിക്കുക, പരിഹരിക്കുക, അപ്ലൈ നൽകുക. അർഹമായവർക്ക് തന്നെ നമ്മൾ തീരുമാനിക്കുന്ന കണക്കല്ല ഇതെല്ലാം. ഇപ്പൊ കൃത്യമായ കണക്കും കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ല. ആ ഒരു ബോധ്യത്തോടുകൂടി നിങ്ങൾ അർഹരാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വാങ്ങാനും ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറേ തവണ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. ഈ കാര്യങ്ങളൊക്കെ
2: BPL കാർഡിലുള്ള ഒരാൾ ഒരു 6 മാസം സാധനം വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കാർഡ് സ്വാഭാവികമായിട്ടും മുകളിലെ കാർഡായി, വെള്ള കാർഡായിട്ട്
0: തന്നെ മാറും. ആ ഒരു സാധനം ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ താങ്ക് യു സാർ, ഒരുപാട് സന്തോഷമുണ്ട് റേഡിയോ 91.2 നമ്മുടെ കൂടെ ചേർന്നതിന്.
2: ഞാനൊരു 5-6 മാസത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും വരുന്നത്. എന്തായാലും ക്ഷണിച്ചതിന് നന്ദി,
0: സന്തോഷം.
2: കേട്ട എല്ലാ പ്രേക്ഷകർക്കും ഇതിനകത്ത് പങ്കെടുത്തവർക്കും കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി.
0: താങ്ക് യു സാർ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുൾ റഷീദ് സാർ.

0: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശീയ കിരാട സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ടൊരു അടിപൊളി ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നാളെ കൃത്യം 10 മണിക്ക് പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു നിങ്ങളുടെ കൂടെ ചേരുന്നുണ്ട്. ഈ വരുന്ന 19-ാം തീയതിയിലെ AKG ഹാൾ തിരുവനന്തപുരത്ത് ഒരു ദി സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന മെന്റലിസ്റ്റ് ലൈവ് ഷോയുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഞാൻ അനന്തുവിന്റെ കൂടെ തന്നെയുണ്ട് നാളെ. അപ്പോൾ നിങ്ങൾ മറക്കാതെ കേൾക്കുക, സന്തോഷത്തോടുകൂടിയിരിക്കുക, സമാധാനത്തോടുകൂടിയിരിക്കുക, എപ്പോഴും ചിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് അത്രത്തോളം ഒറ്റപ്പെട്ടോ വിഷമിച്ചോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ടെങ്കിലും നിങ്ങളുടെ കൂട്ടിന് കൂടെ കൂട്ടണം. ഈ ഒരു കാര്യം ഓർക്കുക. പിന്നെ ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരോടുകൂടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ടീം എൻ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. 91.2 എൻ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? July 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം. ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? July 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: Love.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
1: തും തന്നെ തും തന്നെ തും.

0: ഫ്രഷായി
1: ഫ്രഷോ
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാൾ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയെ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകി ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ കഴിയുകയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ്. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4-ാം ദിവസമാണ് 7 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നു.

0: സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ
2: സമുദ്രം
1: വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 ഭരണത്തിനുശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി EPFO. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക എസ് ജാനകിയമ്മയുടെ ശബ്ദമാധുര്യത്തിൽ പിറന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നാണ് 1970 പുറത്തിറങ്ങിയ അമ്പലപ്രാവ് എന്ന ചിത്രത്തിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം. അതുല്യനായ സംഗീതജ്ഞൻ MS ബാബുരാജിന്റെ ഈണത്തിൽ കവി P ഭാസ്കരൻ മാഷിന്റെ വരികൾ കോർത്തിണക്കിയപ്പോൾ ഇതൊരു ക്ലാസിക് ഗാനമായി മാറി. കർണാടക സംഗീതത്തിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മിശ്രണമാണ് ഈ ഒരു ഗാനം. പ്രേം നസീറും ഷീലയും അഭിനയിച്ച ഈ ഗാനം ഇന്നും മലയാളികൾ മൂളി നടക്കുന്ന പ്രിയപ്പെട്ട മെലഡിയാണ്. ആ പഴയകാല സുന്ദര സംഗീതത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം.

1982 പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പിവ എന്ന ഗാനം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മെലഡികളിലൊന്നാണ്. പ്രശസ്ത സംവിധായകൻ ഇളയരാജയുടെ ഇനത്തിൽ എസ് ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദവും ONV കുറിപ്പിന്റെ വരികളും ഈ ഗാനത്തെ മലയാളികളുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെത്താം.

2005 പുറത്തിറങ്ങിയ മലയാളം റൊമാന്റിക് കോമഡി ചിത്രമായ ചാന്ദ് ബോട്ടിലെ ഒരു വൈകാരിക സ്പർശിയായ ഗാനമാണ് ആഴക്കടലിന്റെ എന്ന് തുടങ്ങുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാസാഗർ സംഗീതം നൽകി ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ എഴുതിയ ഈ ട്രാക്ക് സിനിമയുടെ പ്രശസ്തമായ ഒരു ഗാനമാണ്. ഇതിഹാസ പിന്നണി ഗായിക എസ് ജാനകിയമ്മയുടെ അതിലോലമായ മാധുരി ശബ്ദത്തിൽ ഈ ഒരു താരാട്ടുപാട്ട് നമുക്ക് കേൾക്കാം.

1983 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ കൂടെവിടയിലെ ആടിവാക്കാറ്റേ എന്ന പാട്ട് ആഴത്തിലുള്ള വൈകാരിക മാസ്റ്റർ പീസ് തന്നെയാണ്. ഇതിഹാസ ഗായിക എസ് ജാനകി ആലപിച്ചതും ജോൺസൺ സംഗീതം നൽകിയതും കവി ONV കുറുപ്പ് എഴുതിയതുമായ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.

1980 പുറത്തിറങ്ങിയ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ ജെറി അമൽദേവ് സംഗീത സംവിധാനം ചെയ്ത് ബിച്ചു തിരുമല ഗാനം രചയിച്ച് നമ്മുടെ സ്വന്തം മിസ് ജാനകി പാടിയ മിഴിയോരം എന്ന പാട്ടിനു ശേഷം മടങ്ങിയെത്താം.

0: 1992 ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പപ്പയുടെ സ്വന്തം അപ്പൂസ്ലി മറ്റൊരു ഗാനം കൂടി കേൾക്കാം. നമ്മുടെ സ്വന്തം എസ് ജാനകി ആലപിച്ച, ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച എൻ പൂവി പൊൻപൂവി എന്ന ഗാനത്തിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ഇരുപതിൽ പുറത്തിറങ്ങിയ അങ്ങാടി എന്ന ചിത്രത്തിലെ മറ്റൊരു ഐക്കോണിക് ഗാനം കൂടെ കേൾക്കാം. നമ്മുടെ ജാനകി അമ്മയും ദാസേട്ടനും കൂടി ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ശ്യാമാണ്, വരികൾ എഴുതിയത് ബിച്ചു തിരുവലയാണ്. ഈ ഒരു പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം.

പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിലെ ഓ എൻ വി കുറുപ്പിന്റെ വരികളിൽ തലൻ ചൗധരി ഈണം നൽകി നമ്മുടെ ജാനകിയമ്മ പാടിയ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ് സന്ധ്യേ കണ്ണീരിലെന്തേ. കമൽഹാസൻ നായകനായി ഈ സിനിമയിലെ ഗാനം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ വിരഹ ഗാനങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ ഒരു ഗാനത്തിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം.

0: ആരോ ആരിരാരോ മികച്ച താരാട്ടുപാട്ടാണ്. ബിച്ചു തിരുമല എഴുതി, കെ ജെ ജോയി സംഗീതം ചെയ്ത ഈ ഗാനം ഏറെ ശ്രദ്ധേയമായി. ഇതിൽ ജാനകിയമ്മയുടെ ആലാപനവും വളരെ മികച്ചതാണ്. ആ ഒരു പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
8: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ലാസ്റ്റ് ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഐ വി ശശി സംവിധാനം ചെയ്ത സീമയെ നായക പദവിയിലേക്ക് ഉയർത്തിയ അവളുടെ രാവുകൾ എന്ന സിനിമയിൽ ബിച്ചു തിരുമല എഴുതി എ ടി ഉമ്മർ സംഗീതം ചെയ്ത ഒരു താരാട്ടുപാട്ടാണ് ഉണ്ണി ആരാരിരോ എന്ന ഗാനം. ബിച്ചു തിരുമലയുടെ ഈ വരികളെ താരാട്ടിൽ വിഷാദം കലർത്തി എസ് ജാനകി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. ഈ ഒരു പാട്ടും കേട്ടിട്ട് വീണ്ടും അടങ്ങിയെത്താം.

1983 പുറത്തിറങ്ങിയ ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി യെസ് ജാനകി പാടിയ കിളിയെ കിളിയെന്ന അതിമനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു മലയാള താരാട്ടിന്റെ പ്രശസ്തമായ ആരംഭ വരിയാണ് അമ്മ പൂവിനും ആമ്പൽ പൂവിനും. ഇതിഹാസ പിന്നണി ഗായിക എസ് ജാനകി ആരംഭിച്ച ഈ ഗാനം മിഥുൻ ഈശ്വർ രചിച്ചു. റോയി പുറമാടം വരികൾ എഴുതി. ജാനകിയുടെ 60 വർഷത്തെ പ്രശസ്ത ഗാനാലാപന ജീവിതത്തിന്റെ മനോഹരമായ ഒരു ഹംസഗാനത്തെ അടയാളപ്പെടുത്തിയത് ഈ ഒരു ഗാനമാണ്.

ഉണരും പാടുവിറകിൽ പക്ഷി പറയും ഭൂമിയെ അടിമൊടി കൊടുക്കുമെന്ന് പറഞ്ഞു.

0: അജിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും ഏവർക്കും സ്വാഗതം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: മലയാളിയുടെ മനസ്സിലും തമിഴ് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിലും ഒരേപോലെ മായാത്ത മുദ്ര പതിപ്പിച്ച സ്വരമാധുരിയുടെ ഉടമ YS ജാനകി അമ്മയുടെ അനശ്വരമായ തമിഴ് ഗാനങ്ങളിലേക്ക് നമുക്ക് പോകാം. സിനിമ മൗനരാഗം 1986, സംഗീതം ഇളയരാജ, പാടിയത് S ജാനകി, വരികൾ വാലി, ഗാനം ചിന്ന ചിന്ന വണ്ണക്കിളി. ഈ ഗാനം ഇളയരാജയുടെ മനോഹരമായ സംഗീതവും S ജാനകിയുടെ ഹൃദയസ്പർശിയായ ആലോപനവും കൊണ്ട് എന്നും സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇപ്പോഴത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഇഞ്ചിയിടിപ്പഴകി ജാനകി അമ്മയുടെ ഏറ്റവും ജനപ്രിയമായ തമിഴ് ഗാനങ്ങളിലൊന്നാണ്. 1992 പുറത്തിറങ്ങിയ തേവർ മകൻ എന്ന സിനിമയിലെ വാലിയുടെ വരികളിൽ ഇളയരാജയുടെ സംഗീതത്തിൽ എസ് ജാനകി അമ്മയും കമൽഹാസൻ സാറും പാടി മനോഹരമാക്കിയ ഇഞ്ചിയിടിപ്പഴകി നമുക്ക് കേൾക്കാം.

തമിഴ് സിനിമയിലെ എക്കാലത്തെ മികച്ച വിരാഗാനങ്ങളിലൊന്ന്. 1986 പുറത്തിറങ്ങിയ മെല്ലെ തുറന്നുവാ കഥവ് എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ടാണ് ഊർസനം തൂങ്കിരിച്ച്. സംഗീതം MS വിശ്വനാഥ്, ഓർഗസ്ട്രാസും പശ്ചാത്തലവും ഇളയരാജ, ഗായിക എസ് ജാനകി, ഗാനരചയിതാവ് ഗംഗയമരൻ. ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ വിരഹവേദന അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ഗാനമാണിത്. എസ് ജാനകിയുടെ ഹൃദയസ്പർശിയായ ആലാപനം ഈ ഗാനത്തെ അനശ്വരമാക്കി. MS വിശ്വനാഥിന്റെ ഈണം, ഇളയരാജയുടെ സംഗീത സംവിധാനം, മികവുള്ള ഓർഗസ്ട്രാസ് എന്നിവർ ചേർന്ന് ഈ ഗാനം തമിഴ് സംഗീത ആസ്വാദകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായി മാറി. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടുവരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

കേളി തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ നാടൻ പ്രണയ ഗാനങ്ങളിൽ ഒന്നാണ്. 1989 പുറത്തിറങ്ങിയ കരകട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ടാണ്. സംഗീത സംവിധാനം ഇളയരാജ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, SJ. ഈ ഗാനത്തിന് SPB ആലപിച്ച സോളോ പതിപ്പുണ്ട്. ഗാനരചയിതാവ് ഗംഗയമരൻ, സംഗീത സംവിധാനം ഗംഗയമരൻ. കരകാട്ടം എന്ന നാടോടി കലാരൂപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ഗാനം ഇന്നും തമിഴ്നാട്ടിലെ ഉത്സവങ്ങളിലും കലാപരിപാടികളിലും വ്യാപകമായി ആലപിക്കപ്പെടുന്നു. ഇളയരാജയുടെ ജനകീയ ശൈലിയിലുള്ള സംഗീതവും SPB, SJ കൂട്ടുകെട്ടിന്റെ മനോഹരമായ ആലാപനവും ഈ ഗാനത്തെ അനശ്വരമാക്കി. കർണാട്ടിക് സംഗീതത്തിലെ ഗൗരി മനോഹരി രാഗത്തെ ആസ്പദമാക്കി ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഈ പാട്ട് നമുക്ക് ഒന്ന് ആസ്വദിക്കാം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
0: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: അജിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

0: ഭരത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
3: You're listening to Enter Radio 91.2.

ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇപ്പോഴത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: Stay tuned, stay happy with the Radio 91.2.

0: കാലാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
2: He said yesterday, we are writing the pages of history.

ലോകമെങ്ങും ഫുട്ബോളിന്റെ ഹരത്തിലാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ലോകകപ്പിനുണ്ട്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലെ വിവിധ നഗരങ്ങളിലാണ്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഇതുമാത്രം കൊണ്ട് ഫുട്ബോളിന്റെ ചരിത്രമോ ഫുട്ബോൾ കളി ലോകകപ്പ് വരെ എത്തിയതിലേക്കുള്ള ചരിത്രമോ ഒന്നും പൂർണ്ണമാകുന്നില്ല. നാടെങ്ങും ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ തിമർപ്പുകളിലാണ്. ഓരോ രാജ്യങ്ങളുടെയും ഫാൻസ് അസോസിയേഷനുകൾ ലോകത്തെങ്ങും വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെയും നാട്ടിൻപുറങ്ങളിൽ വരെ അവരൊക്കെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് തങ്ങളുടെ ടീമിന്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഉറക്കമൊഴിച്ച് കളി കാണുന്നു. തോൽക്കുന്നവർ നിരാശയോടെ പിന്മാറുന്നു. വിജയിക്കുന്ന ടീമുകളുടെ അണികൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഫൈനലിൽ കപ്പ് തങ്ങൾക്ക് നേടാൻ കഴിയുമോ എന്ന ആകാംക്ഷ. ഓരോ ഗോളും അടിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വികാര പ്രകടനങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. വിജയിച്ച ടീമംഗങ്ങൾക്കോ ഗോളടിച്ചയാളിനോ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് ഏതെല്ലാം തരത്തിലുള്ള വികാരങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല. അത് കണ്ടു തന്നെ തീർക്കേണ്ടതാണ്. ഫുട്ബോൾ ഒരു വലിയ വികാരമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ ഫുട്ബോൾ കളിയിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ്. വിശാലമായ പൊതു ഇടങ്ങൾ ഇല്ലാതാകുന്നതിന്റെ പ്രശ്നം ഫുട്ബോൾ കളിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പഴയ തലമുറയിലുള്ളവർക്ക് ധാരാളം പൊതുസ്ഥലങ്ങൾ മുൻപ് ലഭ്യമായിരുന്നു. അവിടെയൊക്കെ ഫുട്ബോൾ കളികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലങ്ങളുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്നു. അവിടെയെല്ലാം വീടുകളും സ്ഥാപനങ്ങളും വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ വരവും ഫുട്ബോളിനെ അല്പമൊന്ന് മാറ്റി നിർത്തി. എന്നാൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഇപ്പോഴും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഫുട്ബോൾ കളിക്കുന്നവരുടെ എണ്ണം പണ്ടത്തത്ര ഇല്ല എങ്കിലും ഫുട്ബോൾ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ടിവിയിലും മറ്റും തത്സമയം കാണാൻ കഴിയുന്നതുകൊണ്ട് ഉറക്കമിളച്ചും ലോകകപ്പിനെ കാത്തിരിക്കുന്നവർ, തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ കാണാൻ കൊതിച്ചിരിക്കുന്നവർ, അവരുടെ ഗോളുകളെ സ്വപ്നം കണ്ടിരിക്കുന്നവർ ഒക്കെ ധാരാളമുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇത്തവണ കാലാന്തരം പൂർണ്ണമായും ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. മറ്റ് വാർത്തകളോ വിശേഷങ്ങളോ ഒന്നും ഇത്തവണ കൈകാര്യം ചെയ്യുന്നില്ല. ലോകമെമ്പാടും ഫുട്ബോളിന്റെ ഹരത്തിൽ നിൽക്കുമ്പോൾ കാലാന്തരവും അതിനൊപ്പം നിൽക്കണമല്ലോ. ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വിശേഷങ്ങൾ കാലാന്തരത്തിൽ പങ്കുവെക്കാം. എക്കാലവും ലോകത്തുള്ള ഫുട്ബോൾ പ്രിയരെ ആകർഷിച്ച വലിയ ഫുട്ബോളറായിരുന്നു പെലെ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. ഒരിക്കൽ ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ലോകകപ്പ് മത്സരത്തിലെ തോൽവി അച്ഛൻ നിരാശയോടെ പറയുമ്പോൾ പെലെ കരഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം ഞാൻ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുക്കും. ആ ചെറിയ കുട്ടിയുടെ വാക്കുകൾ അച്ഛനും വിശ്വസിച്ചില്ല, ലോകവും അറിഞ്ഞിരുന്നു പോലും ഉണ്ടാവില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1958 വെറും 17 വയസ്സിൽ പെലെ ബ്രസീലിനെ ആദ്യമായി ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഫൈനലിൽ 2 ഗോൾ പെലെയാണ് നേടിയത്. ആ ലോകം വിസ്മയിച്ചു കണ്ടുനിന്നു ആ കളി. പിന്നീട് 1962 1970 പെലെ തന്നെ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്തു. അങ്ങനെ 3 തവണ, ഒരു തവണ അല്ല, 3 തവണ ആ കൊച്ചുകുട്ടി വളർന്നപ്പോൾ തന്റെ രാജ്യത്തിന് ലോകകപ്പ് നേടിക്കൊടുത്തു. അങ്ങനെ 3 തവണ ലോകകപ്പ് നേടിയ ഏക കളിക്കാരനെന്ന അപൂർവ നേട്ടത്തിനും അദ്ദേഹം സ്വന്തമാക്കി. ഫുട്ബോൾ ലോകകപ്പ് ഒരു വലിയ വികാരമാണ്. അത് നൽകുന്ന വലിയ സന്ദേശവുമുണ്ട്. ഫുട്ബോൾ കാലുകൊണ്ട് കളിക്കുന്ന ഒരു കളി മാത്രമല്ല, അത് ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെ പങ്കുവെക്കൽ കൂടിയാണ്. ഒരു കുട്ടി അച്ഛന് നൽകിയ വാക്ക് പിന്നീട് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളിലൊന്നായി മാറുന്ന കഥയാണ് പെലെയുടേത്. ലോകകപ്പിലെ മറ്റൊരു ഇതിഹാസവും കോടിക്കണക്കിന് ആൾക്കാരുടെ അഭിമാന താരവുമാണ് ലിയോണൽ മെസ്സി. ലിയോണൽ മെസ്സിക്ക് 13 വയസ്സുള്ളപ്പോൾ മനുഷ്യരുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു ഹോർമോണിന്റെ കുറവുണ്ട് എന്ന് കണ്ടുപിടിച്ചിരുന്നു. വളരെ ചിലവേറിയ ചികിത്സ വേണ്ടി വന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ
ഫുട്ബോൾ ക്ലബ്ബുകൾ തയ്യാറായില്ല. പക്ഷേ എഫ് സി ബാഴ്സലോണയുടെ ഡയറക്ടർ കാൾസ് റിയാക്സ് മെസ്സിയുടെ കഴിവിനെ വളരെയധികം വിശ്വസിച്ചു. അയാൾ മെസ്സിക്ക് തന്റെ ക്ലബിലേക്ക് അംഗത്വം കൊടുക്കാൻ തയ്യാറായി. എന്നാൽ അപ്പോൾ ആ അംഗത്വമൊന്ന് എഴുതി കൊടുക്കാൻ ഒരു പേപ്പർ ഇല്ലായിരുന്നതിനാൽ റെസ്റ്റോറൻറ്റിലെ നാപ്കിൻ പേപ്പർ എടുത്താണ് അദ്ദേഹം ആ കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തത് എന്ന് ചരിത്ര വസ്തുത. ആ ചെറിയ നാപ്കിൻ പേപ്പർ പിന്നീട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന രേഖകളിൽ ഒന്നായി മാറി എന്നത് നാം കണ്ടു. ഒരു മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയോട് കാട്ടിയ ആത്മവിശ്വാസം, അത് എത്ര വലുതായിരുന്നു എന്ന് നാം ഇന്ന് അനുഭവിച്ചറിയുന്നു. ലോകകപ്പ് മത്സരം നടക്കുമ്പോഴൊക്കെ അതിന്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ ഗംഭീരമായാണ് നടക്കുക. ഏറ്റെടുക്കുന്ന രാജ്യങ്ങൾ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നത് നാം കാണുന്നു. ഇത്തവണയും ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമായിരുന്നു. മുൻവർഷങ്ങളിലും അത് ഒട്ടും മോശമായിരുന്നില്ല. ലോക പ്രശസ്തരായ ഗായകരാണ് ഫുട്ബോളിന്റെ ആമുഖ ഗാനം ആലപിക്കുന്നത്. അവരും ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞരും എല്ലാം കൂടി ചേരുമ്പോൾ ഉദ്ഘാടന ചടങ്ങ് മഹത്താവുന്നു. ലോകകപ്പ് നടന്ന വിവിധ വർഷങ്ങളിൽ ഓരോ രാജ്യത്തും അതിനു വേണ്ടുന്ന സ്വാഗതഗാനം ആലപിച്ചവർ വളരെ ഗംഭീരമായി ആ ചടങ്ങിനെ കൊഴുപ്പിച്ചു. കാലാന്തരത്തിൽ നമുക്ക് ഓരോ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിനും ആലപിച്ച ഗാനങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഈ പരിപാടി തുടരാം.

0: കാലാന്തരം.
1: ഒരിക്കൽ കാഴ്ചയില്ലാത്ത ഒരു ആരാധകന് മെസ്സിയുടെ അടുത്തെത്തണം. അദ്ദേഹത്തിന്റെ മാനേജറോട് പറഞ്ഞു, അയാൾ അതിനുള്ള അനുവാദം കൊടുത്തു. കാഴ്ചയില്ലാത്ത ഒരു കൗമാരക്കാരൻ മെസ്സിയുടെ അടുത്തെത്തി. മെസ്സി അയാൾ നീട്ടിയ ബുക്കിൽ ഒപ്പിട്ടു കൊടുത്തില്ല, പകരം ആ കുട്ടിയുടെ കൈകൾ തന്റെ മുഖത്തും ലോകകപ്പ് നേടിയ മെഡലിലും വെച്ച് സ്പർശിച്ചു. ഇതാണ് ഞാൻ എന്ന് അദ്ദേഹം ആ കുട്ടിക്ക് അനുഭവ പാഠം നൽകി. ആ കുട്ടി പിന്നീട് പറഞ്ഞു, എനിക്ക് മെസ്സിയെ കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ എനിക്ക് മെസ്സിയെ അറിയാൻ കഴിഞ്ഞു എന്ന്. അതാണ് ഫുട്ബോൾ എന്ന വികാരം. ഫുട്ബോളിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വലിയ കളിക്കാരൻ തൻ്റെ ആരാധകന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഫുട്ബോൾ ലോകത്തെ പ്രമുഖനായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ പല രാത്രികളിലും ഭക്ഷണം കഴിക്കാതെ എനിക്ക് തരുമായിരുന്നു, ഞാൻ ഫുട്ബോൾ താരമാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ താരമായ ശേഷവും താൻ നേടുന്ന ഓരോ നേട്ടത്തിനും റൊണാൾഡോ അമ്മയ്ക്ക് നന്ദി പറയുമായിരുന്നു. 1986 ലോകകപ്പിൽ ഡീഗോ മറഡോണ ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോൾ നേടി, അത് കൈകൊണ്ടടിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തത്ര മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരുന്നതിനാൽ അത് പരിശോധിക്കാനോ കഴിഞ്ഞില്ല. റഫറി അത് കണ്ടതുമില്ല. ആ ഗോൾ അംഗീകരിക്കപ്പെട്ടു. 5 മിനിറ്റിന് ശേഷം അതേ മത്സരത്തിൽ 5 എതിരാളികളെ മറികടന്ന് മറഡോണ ലോക ചരിത്രത്തിലെ മികച്ച ഗോളുകളിലൊന്ന് നേടി. ഒരേ മത്സരത്തിൽ ലോകം ഏറ്റവും വിവാദപരമായ ഒരു ഗോളും ഏറ്റവും മനോഹരമായ ഒരു ഗോളും കണ്ടു എന്നതാണ് ആ ലോകകപ്പ് മത്സരത്തിൻ്റെ പ്രത്യേകതയായി പറയപ്പെടുന്നത്.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: മോഷണം പോയ ചരിത്രവുമുണ്ട്. 1966 സംഭവം. ലോകകപ്പിന് മുമ്പ് ട്രോഫി ലണ്ടനിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഒരു ദിവസം ട്രോഫി കാണാനില്ല. രാജ്യം മുഴുവൻ തിരച്ചിലായി. വലിയ വലിയ അന്വേഷണ ഏജൻസികൾ വന്നു, അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പിക്കിൾസ് എന്ന പേരുള്ള ഒരു സാധാരണ നായ ആ ട്രോഫി കണ്ടെത്തി. ഒരു കുറ്റിക്കാട്ടിൽ പൊതിഞ്ഞ നിലയിൽ ട്രോഫി കിടക്കുന്നു. ആ നായയ്ക്ക് വലിയ അംഗീകാരവും കിട്ടി. ലോകകപ്പിന്റെ ട്രോഫി തിരികെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അപൂർവമായ ഒരു സംഭവം 1966 നടന്നിട്ടുണ്ട്. 1966 മാർച്ച് 20 ഈ ട്രോഫി കാണാതെ പോയത്. ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. ഉച്ച സമയത്ത് ഒരു കള്ളൻ കെട്ടിടത്തിന്റെ പിൻവാതിൽ വഴി അകത്ത് കയറിയതാണ്. ട്രോഫി സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ക്യാബിനറ്റിന്റെ പൂട്ട് തകർത്ത് ട്രോഫിയുമായി അയാൾ കടന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഫുട്ബോൾ അസോസിയേഷന് ഒരു കത്ത് കിട്ടി. ട്രോഫി തിരികെ തരാം, 15,000 pounds എനിക്ക് വേണം, കള്ളൻ ആവശ്യപ്പെട്ടു. പോലീസ് വലയൊരുക്കി. പണം കൈമാറാൻ എത്തേണ്ട സ്ഥലത്ത് അവരെത്തി. ഒരാളെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് എഡ്വാർഡ് മെച്ച്ലി. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്, യഥാർത്ഥ കള്ളനെ എനിക്കും അറിയില്ല എന്നായിരുന്നു. അപ്പോഴും ട്രോഫി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പിക്കിൾസ് എന്ന ഒരു നായയെ ഡേവിഡ് കോർബറ്റ് എന്നയാൾ ഉപയോഗിച്ച് ഒരു കുറ്റിക്കാടിന് സമീപത്ത് നിന്നും വേൾഡ് കപ്പിന്റെ ട്രോഫി കണ്ടെത്തിയത്. അന്ന് വേൾഡ് കപ്പിന്റെ ട്രോഫിക്കുള്ള പേര് ജൂൾസ് റിമേ ട്രോഫി എന്നായിരുന്നു. ഇന്നത്തെ പോലെ ഫിഫ വേൾഡ് കപ്പ് ആയിട്ടില്ല. പിക്കിൾസ് എന്ന നായയ്ക്ക് ആ ദിവസം ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള നിയോഗമുണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ, ടെലിവിഷൻ പരിപാടികളിലെല്ലാം മുഖ്യ അതിഥി പിക്കിൾസ് ആയിരുന്നു. അങ്ങനെ കൗതുകകരമായ ഒരു ലോകകപ്പ് കിരീടത്തിന്റെ കഥ ഇവിടെ പറയുന്നു. അവിടം കൊണ്ടും അവസാനിച്ചില്ല. ജൂൾസ് റിമേ ട്രോഫി 3 കിട്ടിയപ്പോൾ ബ്രസീലിന് അത് സ്ഥിരമാക്കാനുള്ള അവസരവും കിട്ടി. 13 കഴിഞ്ഞ് ആ രാജ്യത്തു നിന്നും ആ ട്രോഫി മോഷണം പോയി. ഇത്തവണ അത് കിട്ടിയില്ല എന്നതാണ് രസകരം. പല പല ഏജൻസികളും അന്വേഷിക്കാനെത്തി, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിക്കിൾസ് എന്ന നായ അവിടെ പോയോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നായകൾക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1921 മുതൽ 1954 വരെ ലോകകപ്പ് മത്സരം നടത്തിയിരുന്ന സമിതിയുടെ പ്രസിഡന്റായിരുന്നു ജൂൾസ് റിമേ. ഫ്രഞ്ചുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് അന്ന് ട്രോഫി നൽകിയിരുന്നത്. വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ലോകകപ്പ് മത്സരം നടത്തണം എന്ന ആശയം അദ്ദേഹമാണത്രേ ആദ്യം മുന്നോട്ട് വെച്ചത്. അങ്ങനെ 1930 ആദ്യ ഫിഫ ലോകകപ്പ് നടന്നു. ആദ്യകാലത്ത് ട്രോഫിയുടെ പേര് വിക്ടറി എന്നായിരുന്നു. 1946 ജൂൾസ് റിമേയുടെ പേര് ട്രോഫിക്ക് നൽകി അദ്ദേഹത്തോടുള്ള ആദരവ് നിലനിർത്തി. അന്നത്തെ ട്രോഫിക്ക് 35 cm ഉയരവും 3.5 kg ഭാരവും സ്വർണവും വെള്ളിയും കൂടി ചേർത്ത മിശ്രിതവുമായിരുന്നു അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ഒരു ഗ്രീക്ക് വിജയദേവതയായ നൈക്ക് അഷ്ടഭുജ പീഠത്തിനു മുകളിൽ നിൽക്കുന്ന രൂപമായിരുന്നു ആ ട്രോഫിക്ക്. 2nd World War മറ്റൊരു രസകരമായ സംഭവം ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. 1938 ലോകകപ്പിന് ശേഷം 2nd World War നടക്കുന്നു. ലോകകപ്പിന്റെ ഫുട്ബോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയം ഉണ്ടായി. അപ്പോൾ ഒറ്റോറിനോ ബരാസി എന്ന ഇറ്റാലിയൻ ഭരണാധികാരി അതിനെ ബാങ്കിൽ സൂക്ഷിക്കാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി. കള്ളന്മാർ കണ്ടെത്താതിരിക്കാൻ അദ്ദേഹം ട്രോഫിയെ ഒരു ഷൂ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച് അദ്ദേഹം കിടക്കുന്ന കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. അങ്ങനെയും ഒരു ചരിത്രം. യുദ്ധം അവസാനിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കായിക മത്സരത്തിന്റെ ട്രോഫി ഒരു സാധാരണ ഷൂ ബോക്സിൽ ഇരുന്നു എന്നുള്ളതാണ് ചരിത്രം. 1983 ട്രോഫി വീണ്ടും മോഷണം പോയി. അത് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു. December 19 കള്ളന്മാർ അകത്തു കയറി ക്യാബിനറ്റ് തകർത്ത് ട്രോഫി മോഷ്ടിച്ചുകൊണ്ടുപോയി. 1966 കൂട്ട് ട്രോഫി അന്വേഷിച്ച് തിരികെ പിടിക്കാനൊന്നും കഴിഞ്ഞില്ല. അത് കടത്തിക്കൊണ്ടുപോയവർ ട്രോഫി ഉരുക്കി അപ്പോഴേ തന്നെ വിറ്റു എന്നാണ് പറയപ്പെടുന്നത്. പുതിയ ലോകകപ്പ് ട്രോഫി ഫിഫ വേൾഡ് കപ്പ് ട്രോഫി എന്ന പേരിൽ 1974 മുതൽ നിലവിൽ വന്നു. ട്രോഫി രൂപകൽപ്പന ചെയ്തത് സിൽവിയോ ഗസാനിയ എന്നയാളാണ്. 36.8 സെന്റിമീറ്റർ ഉയരം, 6.5 കിലോഗ്രാം ഭാരം, 18 കാരറ്റിന്റെ സ്വർണത്തിലാണ് ട്രോഫി നിർമ്മിച്ചിട്ടുള്ളത്. രണ്ട് മനുഷ്യർ ഭൂമിയെ ഉയർത്തിപ്പിടിക്കുന്ന രൂപമാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പ് ട്രോഫിക്കുള്ളത്. ഇന്നത്തെ ലോകകപ്പ് വിജയികൾ ഈ ട്രോഫി ഉയർത്തി കാണിക്കുമെങ്കിലും അതിന്റെ യഥാർത്ഥ ഉടമ ഫിഫ തന്നെയാണ്. വിജയിക്കുന്ന ടീമിന് അതിന്റെ സ്വർണം പൂശിയ ഒരു പകർപ്പ് മാത്രമാണ് നൽകുക.

0: കാലാന്തരം.
1: ലോകകപ്പിൽ വലിയ അക്രമമൊക്കെ നടന്ന ഒരു വർഷമുണ്ട്. 1962 ചിലിയും ഇറ്റലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കളിക്കിടയിൽ നിരവധി തവണ അടിപിടിയുണ്ടായി. പല കളിക്കാരെയും പുറത്താക്കേണ്ടി വന്നു. ഇടയ്ക്കൊക്കെ പോലീസിന് മൈതാനത്തിറങ്ങി കളിക്കാരെ നിയന്ത്രിക്കേണ്ടി വന്നു. കളി നിയന്ത്രിക്കാൻ റഫറിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായ ഒരു വലിയ ചരിത്രം 1962 ലോകകപ്പ് മത്സരത്തിൽ ഉണ്ടായി. ഇതിനുശേഷം റഫറിമാർക്ക് കൂടുതൽ അധികാരങ്ങളും അച്ചടക്കത്തിന് പുതിയ നിയമങ്ങളും ഫിഫയ്ക്ക് കൊണ്ടുവരേണ്ടി വന്നു. ഫുട്ബോളിന് ഒരുപാട് ചരിത്രമുണ്ട്. എന്നാണ് ഫുട്ബോൾ തുടങ്ങിയത് എന്നൊന്നും ആർക്കും കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ ക്രിക്കറ്റ് മാനവരാശിക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. വലിയ യുദ്ധങ്ങൾ നടക്കുന്ന വേളയിൽ പോലും ഫുട്ബോൾ മത്സരങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം കൂടി ലോകത്തിന് പകർന്നു നൽകാറുണ്ട്. യുദ്ധക്കൊതിയന്മാരെയും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ഒക്കെ ഫുട്ബോൾ നൽകുന്ന സന്ദേശം അവരെയൊക്കെ അത്തരം നയങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ. 1914 ഡിസംബർ മാസത്തിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളായിരുന്നു. ബെൽജിയവും ഫ്രാൻസും ബ്രിട്ടീഷ് ജർമ്മൻ സൈനികർ തമ്മിലും വലിയ യുദ്ധം നടക്കുന്നു. വെടിവെപ്പുണ്ട് പല ദിവസങ്ങളിലും. എന്നാൽ ആ വർഷത്തെ ഡിസംബർ 24 രാത്രിയിൽ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. ജർമ്മൻ പട്ടാള ക്യാമ്പുകളിൽ നിന്ന് ക്രിസ്മസ് ഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് സൈനികരും അതിന് മറുപടിയായി അവരുടെ ഭാഷയിൽ ഗാനങ്ങൾ ആലപിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് രണ്ട് ക്യാമ്പുകളിലെയും പട്ടാളക്കാർ പുറത്തേക്ക് വന്നു. ആദ്യം എല്ലാവരും ഭയന്നു. എന്നാൽ സമാധാനമായിരുന്നു അവിടുത്തെ സന്ദേശം. ആരും വെടിവെപ്പിനൊന്നും മുതിർന്നില്ല. ഇരുപക്ഷത്തെയും സൈനികർ പരസ്പരം കൈകൊടുത്തു. മെറി ക്രിസ്മസ് പറഞ്ഞു. ചോക്ലേറ്റും ഭക്ഷണങ്ങളും കൈമാറി. കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ കാണിച്ചു. മരിച്ച സൈനികരെ അവർ ആദരിച്ചു. ചിലപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഫുട്ബോൾ കളിക്കാനൊന്നും അവർ മുതിർന്നില്ലെങ്കിലും ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായി ഈ കഥയും സൂചിപ്പിക്കപ്പെടുന്നു. യുദ്ധഭൂമിയിൽ ആരും ലോകകപ്പ് നേടുന്നില്ല. പക്ഷേ അവിടെ മനുഷ്യരാശി ഒരു ചെറിയ വിജയം നേടി. കുറച്ചു നേരത്തേക്കെങ്കിലും തോക്കുകൾ മൗനമായി. ഒരു ഫുട്ബോൾ കളി അവരെ മനുഷ്യരാക്കി കുറെ നേരത്തേക്കെങ്കിലും നിർത്തി. ക്രിസ്മസ് കഴിഞ്ഞതോടെ പട്ടാള ക്യാമ്പുകൾ കൃത്യമായ ഉത്തരവുകൾ അനുസരിച്ച് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. സൈനികരൊക്കെ അവരുടെ യുദ്ധമേഖലകളിലേക്ക് മാറി തുടങ്ങി. വീണ്ടും വെടിവെപ്പും യുദ്ധവും ആരംഭിച്ചു. ആയിരക്കണക്കിന് പേരെ കൊന്നുകൊണ്ട് ആ യുദ്ധവും മുന്നോട്ടു പോയി. പക്ഷേ ഇക്കാലത്ത് നടന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആ ദിനവും ക്രിസ്മസുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കുറെ നിമിഷങ്ങൾ അവർക്കൊക്കെ നൽകി. ഫുട്ബോളിന് മനുഷ്യൻ്റെ ചരിത്രത്തെ പല കാലങ്ങളിലും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ക്രിസ്മസ് ട്രൂസ് എന്ന ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുടരുമ്പോൾ നാം മറന്നുപോയിക്കൂടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുഖകരമായ മേഖലയിൽ നിന്നും അസുഖകരമായ മേഖലയിലേക്ക് ശരീരത്തെയും മനസ്സിനെയും സഞ്ചരിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യരായ നമ്മളുടെ ആകെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കൊരു കംഫർട്ട് സോണുണ്ട്, സുഖകരമായ ഒരു മേഖലയുണ്ട്. ഇത്ര നേരം ഉറക്കം, പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ, മറ്റ് ചില സന്തോഷത്തിൻ്റെ ആചാരങ്ങൾ പോലെ പിന്തുടരുന്ന ചില ജീവിതശൈലികൾ, കൃത്യസമയത്ത് വീട്ടിലെത്തി കൃത്യമണിക്കൂറുകളോളമുള്ള ഉറക്കം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കംഫർട്ട് സോണുകളുണ്ട്. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കംഫർട്ട് സോണിൽ നിന്ന്, അതായത് നമ്മുടെ ശരീരവും മനസ്സും ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നാം നിലനിർത്തി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് അസുഖകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്രത്തോളം സഞ്ചരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം സുഖകരമായ അവസ്ഥയിൽ പിന്തുടരുമ്പോൾ ആ ശീലങ്ങളെ ഇഷ്ടപ്പെട്ടും ഇഷ്ടങ്ങളെ ശീലമാക്കിയും ശൽക്കങ്ങൾക്കുള്ളിൽ കഴിയുന്നതുപോലെ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവള പോലെ സന്തോഷഭരിതമായി ഇങ്ങനെ ജീവിക്കുകയാണ്. ആ സന്തോഷത്തിനോടൊപ്പമാണ് നമുക്ക് വലിയ ലക്ഷ്യവും നേടേണ്ടത് എന്ന് വരുമ്പോഴാണ് അതിൻ്റെ വൈരുദ്ധ്യം വെളിവാകുന്നത്. ജീവിത ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പിന്തുടരുമ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും അസുഖകരമായ മേഖലയിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ മഹാന്മാരായ മനുഷ്യരുടെ ആകെ ജീവിതം എടുത്തു നോക്കിയാൽ അവരാരും സുഖസുഷുപ്തിയിലാർന്ന ഒരു കംഫർട്ട് സോണിൽ ജീവിച്ചവരല്ല. പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും തിരിച്ചടികളും അസുഖകരമായ അവസ്ഥകളുമാണ് അവരുടെ ജീവിത ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തിയത്. മഹാത്മാഗാന്ധിയുടെ തന്നെ ജീവിതം എടുത്തു നോക്കൂ. യഥാർത്ഥത്തിൽ ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2 പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഗാന്ധിജി ജനിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ 23-ാമത്തെ വയസ്സിലാണ്. വെള്ളക്കാരൻ കറുത്ത വർഗ്ഗക്കാരനാണെന്ന് അപമാനിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തള്ളിയിടുന്ന വേളയിൽ ആ ഉറങ്ങാതിരുന്ന രാത്രിയിലാണ് മോഹൻദാസ് കരംചന്ദ് മരിക്കുകയും മഹാത്മാഗാന്ധി ജനിക്കുകയും ചെയ്തത്. അതുപോലെ നമ്മുടെ മക്കളെയും കംഫർട്ട് സോണിനകത്ത് സുഖകരമായ സുഖസുഷുപ്തിയിൽ വേണ്ടതെല്ലാം നൽകി, കഴിയുമെങ്കിൽ ഭക്ഷണവും ചവച്ചരച്ച് നൽകി വളർത്തുമ്പോൾ നാളെ വലിയ ലക്ഷ്യങ്ങൾ മോഹിപ്പിക്കുന്ന സമയത്ത് അവനൊരുപക്ഷെ ഹോസ്റ്റൽ ഭക്ഷണം, ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കൾ, ഹോസ്റ്റൽ മുറികൾ, ഇതൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവിടെ അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗം ചിലപ്പോൾ ശാശ്വതമായി നമ്മളെ വേദനിപ്പിക്കുന്ന ചില മാർഗമായി തീർന്നേക്കാം. അതുകൊണ്ട് സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ എപ്പോഴും അസുഖകരമായ അവസ്ഥകളിൽ നാം എത്രത്തോളം ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും സഞ്ചരിക്കാൻ തയ്യാറാണെന്നുള്ളതും നമ്മളെ തന്നെ നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടൽ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷനിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരു കിളി കുറുകണ് കുറുകണ്
1: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: അനുദാത്തമുദാത്ത സ്വരിത പ്രചയം താണ്ഡവ മുഖലയ പ്രഭവം പ്രണവാകാരം സംഗീതം
1: അകനും ദനും ദും ദദ ഗഗനും ദനും ദും ദദ

ആനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.